ചിട്ടി ഗുണ്ട കെട്ടിയാണ് കൊട്ടുക്കുന്നത്. അതിനെ നിന്ന ചൂടക്കുട്ടി രണ്ടു കള്ളോടിനോട് തിട്ടുക്കുന്നു.

ഇടു ലെഫ്റ്റ് റൈറ്റ് എക്സലന്റ് പോളിഷ് പവർ ബാങ്ക് റോ മിലിറ്ററി ബാങ്ക് റോ പിടി ചെയ്യി പട്ടി ചട്ട വാള മാലിഷ് ഓലമ്പോലമ്പോ വീടു ഇന്ത്യക്ക് ഫേമസ് കൊത്ത കൊത്ത കൈമ കൊട്ടു പട്ടേ കൊളംബസ് ഒരു തീസിലെ കല്ലോ ചോച്ചോ മസീലസ് വീടില്ലാത്തി പോലീസ് ഓടിച്ചു.